ഇതിനേക്കാളും അത് ശ്രദ്ധിക്കുന്ന ബിസിനസ് മാറാനായിരിക്കും നിങ്ങൾ ശ്രമിക്കേണ്ടതായിരുന്നു. യുക്രൈൻ, ഇറാൻ, ഗാന, സുഡാൻ, മ്യാൻമാർ തുടങ്ങിയ ശ്രദ്ധ തീരുമാനിച്ചാലും